ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 19 തീയതി വെള്ളിയാഴ്ച. ആരോഗ്യരംഗം, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് MV ബംബൂക്ക നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഷഹീദ് ദ്വീപിലേക്ക് MV കമോട്ട നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV സ്ട്രേ ടാലന്റ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് തിരികെ രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV രംഗത്ത് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ നിന്നും സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന MV റാണി ലക്ഷ്മി അവിടെ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തുടരും. വൈകുന്നേരം 3:30 ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. MV കമോട്ട നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV റാണി ചങ്ക നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. 6-ാം തീയതി അതായത് ഞായറാഴ്ച രാവിലെ 5:30 ഇതേ യാത്രാ ബോട്ട് ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത്. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
0: പ്രിയ ശ്രോതാക്കളെ, എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന പക്ഷാചരണം സംഘടിപ്പിക്കുന്നു. നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, നേത്രദാനത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ മാറ്റുക എന്നതൊക്കെയാണ് ഈ കാലയളവിന്റെ ലക്ഷ്യം. കണ്ണിലെ കോർണിയ തകരാറ് മൂലം കാഴ്ച നഷ്ടപ്പെടുന്നവർക്ക് കോർണിയ മാറ്റിവെക്കലിലൂടെ മാത്രമേ കാഴ്ച തിരിച്ചു ലഭിക്കുകയുള്ളൂ. അവബോധത്തിന്റെ അഭാവം മൂലവും മറ്റു കാരണങ്ങളാലും നേത്രദാനത്തിന് ഇപ്പോഴും തടസ്സങ്ങൾ ഏറെയാണ്. ആയതിനാൽ കഴിയാവുന്നത്ര ജനങ്ങളിൽ നേത്രദാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ഈ വാരാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രോതാക്കളെ, ഇരുട്ടിന്റെ ലോകത്തിലേക്കായവരുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ ദയാലുവായ ഒരു ദാതാവിൽ നിന്നുള്ള നേത്രദാനത്തിലൂടെ സാധിക്കും.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ?

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നതു മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2,00,000 രൂപയും ദേശീയ തലത്തിൽ 5,00,000 രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30 വരെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സൃഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുന്നു. വരുമാനമോ സാമൂഹിക പദവിയോ പരിഗണിക്കാതെ എല്ലാവർക്കും ആരോഗ്യകരമായ ഭക്ഷണക്രമം ലഭ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യത്തിലാണ് ദേശീയ പോഷകാഹാര വാരം ഊന്നൽ നൽകുന്നത്. ജീവിതകാലം മുഴുവൻ ആരോഗ്യകരമായ ഭക്ഷണക്രമം പാലിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള പോഷകാഹാരക്കുറവിനെയും അതുപോലെ തന്നെ വിവിധ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെയും അവസ്ഥകളെയും തടയാൻ സഹായിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണക്രമവും ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവവും ആഗോളതലത്തിൽ ആരോഗ്യത്തിന് അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ദേശീയ പോഷകാഹാര വാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണമെന്നാൽ വിലയേറിയ ഭക്ഷണങ്ങളോ കർശനമായ ഭക്ഷണക്രമങ്ങളോ അല്ല എന്നാണ്. ശരിയായ അളവിൽ സമീകൃത വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 8-ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമായ ജന്മാഷ്ടമി. ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേർന്ന ദിനത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത്. ഈ ദിവസമാണ് ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. ഇത് കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു. ലോകത്തിലെ നന്മയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതരിച്ചതെന്നാണ് വിശ്വാസം. ഇത് ഒരു പുണ്യജന്മത്തിൻ്റെ ആഘോഷം മാത്രമല്ല, ആത്മീയ ജ്ഞാനത്തിൻ്റെയും അചഞ്ചലം

0: ആരോഗ്യരംഗം. ആരോഗ്യരംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
1: എന്താണ് ഹൈപ്പോനേട്രീമിയ? വെമ്പായം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ വീണ എസ് സംസാരിക്കുന്നു.
2: എന്താണ് ഈ ഹൈപ്പോനേട്രീമിയ? സാധാരണ നമ്മുടെ ശരീരഭാരത്തിന്റെ 60% ജലാംശമാണ്. അതിൽ 1 ലിറ്റർ ജലത്തിൽ 135 മില്ലി ഇക്വലന്റോളം സോഡിയം നമ്മുടെ ശരീരത്തിൽ വേണം. അപ്പോൾ 135-ലും താഴെ സോഡിയത്തിന്റെ അളവ് താഴുമ്പോഴാണ് നമ്മൾ അതിനെ ഹൈപ്പോനേട്രീമിയ എന്ന് പറയുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്നുകിൽ ശരീരത്തിൽ സോഡിയം നഷ്ടപ്പെടുന്നത് കാരണം ഹൈപ്പോനേട്രീമിയ വരാം, അതല്ല ശരീരത്തിലെ ജലാംശം കൂടുന്നത് കൊണ്ട് വരാം. ഇതല്ല പലവിധ രോഗങ്ങളിലും പല അവസ്ഥകളിലും ഈ ഹൈപ്പോനേട്രീമിയ ഉണ്ടാവാം. അപ്പൊ ഈ ഹൈപ്പോനേട്രീമിയയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, 7% ആൾക്കാരിലും കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പോനേട്രീമിയ. ആശുപത്രികളിൽ കിടക്കുന്ന രോഗികളിൽ, അതിൽ തന്നെ ICU ചികിത്സയിലുള്ള രോഗികളിൽ 30% പേർക്കും ഹൈപ്പോനേട്രീമിയ കാണപ്പെടുന്നു. കൂടുതലായി കാണപ്പെടുന്നത് പ്രായമുള്ളവരിലാണ്. ഹൈപ്പോനേട്രീമിയ 2 തരത്തിലുണ്ട്, അക്യൂട്ട് ക്രോണിക്. അക്യൂട്ട് എന്ന് വെച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ ഉണ്ടായി വരുന്നതാണ്. അതായത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരാളിൽ 48 മണിക്കൂറിനുള്ളിൽ ഹൈപ്പോനേട്രീമിയ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ

ഹൈപ്പോനേട്രിമിയ എന്ന് പറയും. 48 മണിക്കൂറിൽ കൂടുതൽ സമയം എടുത്ത് ഉണ്ടായി വരുന്നതിന് ക്രോണിക് ഹൈപ്പോനേട്രിമിയ എന്ന് പറയും. ഇതിൽ കൂടുതൽ പ്രശ്നമായിട്ടുള്ളത് അക്യൂട്ട് ഹൈപ്പോനേട്രിമിയ ആണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാരിൽ തലച്ചോറിൽ നീര് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതിൽ തന്നെ സോഡിയത്തിന്റെ അളവ് 105 മില്ലി ഇക്വലൻ പെർ ലിറ്ററിൽ താഴ്ന്നാൽ മരണനിരക്ക് 50% മുകളിലാണ്. ഇതിൽ ക്രോണിക് എന്ന് പറയുന്ന അവസ്ഥ, ക്രോണിക് ഹൈപ്പോനേട്രിമിയ, അതായത് 48 മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്ത്, 48 തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ മാസങ്ങളോളം എടുത്ത് ഉണ്ടായി വരുന്നതായിരിക്കും. അത് പലവിധ അസുഖങ്ങളുള്ളവർ, പലതരം മരുന്ന് കഴിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കൂടുതലായി കാണപ്പെടുന്നത്. അത് കമ്പയർ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ലാത്ത അവസ്ഥയാണ്. ഇനി എങ്ങനെയാണ് ഹൈപ്പോനേട്രിമിയ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് 3-4 പ്രക്രിയകൾ ഒന്നിച്ചു ചേർന്നാണ്. ദാഹം, പിന്നെ ADH എന്ന് പറയുന്ന ഒരു ഹോർമോൺ, പിന്നെ കിഡ്നിയുടെ പ്രവർത്തനം, പിന്നെ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം, ഇങ്ങനെയൊക്കെ പറയുന്ന 3-4 പ്രക്രിയകൾ ഒന്നിച്ചു ചേർന്ന് നിയന്ത്രിച്ചിട്ടാണ് ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് 135 മുതൽ 145 മില്ലി ഇക്വലൻ പെർ ലിറ്ററിൽ നിർത്തുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദാഹം. ഇപ്പോൾ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഉപ്പ് സോഡിയം ക്ലോറൈഡാണ്. അപ്പൊ ഉപ്പ് കഴിച്ചു കഴിയുമ്പോൾ സോഡിയത്തിന്റെ അളവ് ശരീരത്തിൽ കൂടും. അതിനെ നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിലെ ദാഹത്തിന്റെ സെന്റർ ദാഹം കൂട്ടും. അപ്പൊ നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും 1 ലിറ്ററിൽ 135 അളവിൽ തന്നെ സോഡിയത്തിനെ കൊണ്ടെത്തിക്കാൻ പറ്റും. പ്രായം കൂടുന്തോറും ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രക്രിയകളെല്ലാം നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശരീരത്തിന്റെ കഴിവുകൾ കുറയുന്നു. വയസ്സായ ആൾക്കാർ വെള്ളം കുടിക്കാറില്ല, ദാഹം കുറയുന്നു എന്നൊക്കെ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്. അത് അവരുടെ മസ്തിഷ്കത്തിലെ ദാഹത്തിന്റെ സെന്ററിന്റെ പ്രവർത്തനം കുറയുന്നതുകൊണ്ടാണ്. അതുപോലെ കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നു. ഇങ്ങനെ ഈ പ്രക്രിയകളുടെ എല്ലാം പ്രവർത്തനം കുറയുന്നത് കാരണമാണ് ഹൈപ്പോനേട്രിമിയ പ്രായമായ ആൾക്കാരിൽ കൂടുതലായി കാണപ്പെടുന്നത്. ഇനി ഈ സോഡിയം കുറയുന്ന അവസ്ഥ വരുമ്പോൾ അത് ശരീരത്തിൽ എങ്ങനെയാണ് പ്രകടമാകുന്നതെന്ന് നോക്കാം. സാധാരണ 125 മില്ലി ഇക്വലൻ പെർ ലിറ്റർ വരെ സോഡിയം കുറഞ്ഞാലും വലിയ ലക്ഷണങ്ങൾ കാണപ്പെടുന്നില്ല. കുറച്ചും

പ്രവർത്തനം കുറയുന്നത് കാരണമാണ് ഹൈപ്പോനേട്രീമിയ പ്രായമായ ആൾക്കാരിൽ കൂടുതലായി കാണപ്പെടുന്നത്. ഇനി ഈ സോഡിയം കുറയുന്ന അവസ്ഥ വരുമ്പോൾ അത് ശരീരത്തിൽ എങ്ങനെയാണ് പ്രകടമാകുന്നതെന്ന് നോക്കാം. സാധാരണ 125 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ വരെ സോഡിയം കുറഞ്ഞാലും വലിയ ലക്ഷണങ്ങൾ കാണപ്പെടുന്നില്ല. കുറച്ചും കൂടെയൊക്കെ കുറയുമ്പോൾ ആദ്യം വരുന്നത് വിശപ്പില്ലായ്മ, ഓക്കാനം, ക്ഷീണം. ഈ ക്ഷീണം തന്നെ പ്രായമായ ആളുകൾ എപ്പോഴും പറയുന്നതാണ്. ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും വരുമ്പോൾ ഭയങ്കര ക്ഷീണം, കിടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഈ വയസ്സായ ആൾക്കാർ പറയുന്നു. അതിൽ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഉള്ള ആൾക്കാർ കൂടുതലായിട്ട് മരുന്ന് വാങ്ങിക്കാൻ വരുമ്പോൾ എനിക്കിപ്പോ ഈയിടെയായി ഭയങ്കര ക്ഷീണം, അപ്പൊ നമ്മൾ അതൊക്കെ അങ്ങ് വിട്ടുകളയും, പ്രായമായ ആൾക്കാരല്ലേ. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം സോഡിയം നോക്കേണ്ടതാണ്. പിന്നെ വീണ്ടും കുറയുകയാണെങ്കിൽ വെപ്രാളം, കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പം, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് എത്താം. വളരെയധികം സോഡിയം കുറഞ്ഞാലാണ് ജന്നി, കോമ, മരണം വരെ സംഭവിക്കുക. അപ്പോൾ ഈ സോഡിയം കുറയുന്നത് തന്നെ പല തരത്തിൽ കുറയാം. ശരീരത്തിലെ സോഡിയം മാത്രം വെറുതെ അങ്ങ് കുറയുന്നതല്ല. ചിലപ്പോൾ ഈ വെള്ളത്തിന്റെയും സോഡിയത്തിന്റെയും തമ്മിലുള്ള ആ ഒരു അളവിന്റെ വ്യത്യാസത്തിനെയാണ് ഈ ഹൈപ്പോനേട്രീമിയ വരുന്നത്. ചിലപ്പോൾ സോഡിയം മാത്രം കുറയുന്നതാവാം, ചിലപ്പോൾ വെള്ളത്തിന്റെ അംശം കൂടുന്നതും ഹൈപ്പോനേട്രീമിയ ഉണ്ടാക്കാം. ചിലപ്പോൾ രണ്ടും കുറയും, സോഡിയവും കുറയും വെള്ളവും കുറയും. അതിൽ തന്നെ സോഡിയം കുറച്ച് കൂടുതലായിട്ട് കുറയാം. അപ്പൊ ഇങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഓരോന്നിന്റെയും ചികിത്സ ഓരോ രീതിയിലാണ്. നമ്മൾ എല്ലാ രീതിയിലും ഹൈപ്പോനേട്രീമിയ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരേ ചികിത്സയല്ല. ഏത് തരത്തിലാണ് നമുക്ക് ഈ അവസ്ഥ ഉണ്ടായതെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ടേ അതിനെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ലാബിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? നമ്മുടെ രക്തത്തിലെ സോഡിയത്തിന്റെ അളവ് മാത്രം പരിശോധിച്ചാൽ പോരാ, രക്തത്തിലെ സോഡിയവും മൂത്രത്തിലെ സോഡിയവും പരിശോധിക്കണം. അതുകൂടാതെ ഓസ്മോളാലിറ്റി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, ജലാംശത്തിന്റെ അളവ് അറിയാനായിട്ടുള്ളതാണ്. അത് മൂത്രത്തിലും നോക്കണം, രക്തത്തിലും നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഏത് തരത്തിലുള്ള ഹൈപ്പോനേട്രീമിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏത് തരത്തിലുള്ളതാണെന്ന് അറിഞ്ഞാലേ നമുക്ക് ചികിത്സയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചികിത്സിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചികിത്സിക്കാൻ ഒരു പേഷ്യന്റ് സോഡിയം കുറഞ്ഞ് ആശുപത്രിയിൽ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ സോഡിയം കുറവാണെന്ന് പറഞ്ഞാൽ അത് എമർജൻസി ആവാം, അല്ലാതിരിക്കാം. ആദ്യം ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. ലക്ഷണങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ഷീണം, ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, അതോ പ്രത്യേകിച്ച് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗിയാണോ എന്ന് നോക്കണം. പിന്നെ അക്യൂട്ടാണോ ക്രോണിക്കാണോ, നേരത്തെ തന്നെ സോഡിയം കുറവുള്ള ആളാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അതിനെ ചികിത്സിക്കേണ്ട കാര്യമില്ല. നമുക്കത് നോക്കി സമയമെടുത്ത് ചികിത്സിക്കാം. അതല്ല, അക്യൂട്ടായിട്ട് പെട്ടെന്ന് ഉണ്ടായി വരുന്നതാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചികിത്സ വേണം. പിന്നെ ഓളിയം സ്റ്റാറ്റസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിലെ ജലാംശം കൂടെ നോക്കിയിട്ട് വേണം ചികിത്സ ചെയ്യാനുള്ളത്. അപ്പൊ ചികിത്സയ്ക്ക് സോഡിയം കൊടുക്കുക തന്നെയാണ് ആദ്യത്തെ പടി. അതിൽ തന്നെ നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് കൊടുക്കാം, അതല്ല ഐ വി ഫ്ലൂയിഡ്, അതായത് ട്രിപ്പ് ആയിട്ട് കൊടുക്കാം. ട്രിപ്പ് ഇടുന്നെങ്കിൽ തന്നെ അത് പല തരത്തിലുണ്ട്, പല അളവിലുള്ള സോഡിയമുള്ള ട്രിപ്പുണ്ട്. അപ്പം എന്താണ് കൊടുക്കേണ്ടത്, എങ്ങനെ കൊടുക്കണം, എത്ര ദിവസം എടുത്ത് കൊടുക്കണം, അതെല്ലാം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സോഡിയത്തിന്റെ അളവും പിന്നെ ഇത് ഏത് തരത്തിലുള്ള ഹൈപ്പോനേട്രീമിയ ആണ് എന്നൊക്കെ നോക്കി മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇത് മാത്രം പോരല്ല, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ആൾക്ക് ഹൈപ്പോനേട്രീമിയ വന്നത് എന്നറിയണം. അത് പല കാരണങ്ങൾ കൊണ്ട് ഹൈപ്പോനേട്രീമിയ വരാം. ഉദാഹരണത്തിന് ഹൈപ്പർ പ്രോട്ടീനീമിയ, പ്രോട്ടീൻ കൂടുന്ന അവസ്ഥ. ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഷുഗറിന്റെ അളവ് വളരെ കൂടിയാലും ഹൈപ്പോനേട്രീമിയ വരാം. പിന്നെ സൈക്കോജനിക് പോളിഡിപ്സിയ എന്ന് പറയും, അതായത് മാനസിക രോഗമുള്ള ചില ആൾക്കാർ വെറുതെ വെള്ളം കുടിക്കും, വെറുതെ അങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ചാൽ തന്നെയും അത് ഹൈപ്പോനേട്രീമിയ ഉണ്ടാക്കും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ സോഡിയം കൊടുത്ത് ട്രീറ്റ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല, അയാളുടെ ആ അവസ്ഥയെ നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെ ഹാർട്ട് ഫെയിലിയർ, അതായത് ഹൃദ്രോഗമുണ്ട്, ഹാർട്ടിന്റെ പമ്പിംഗ് കുറയുന്ന അവസ്ഥ, കരൾ സംബന്ധമായ അസുഖങ്ങൾ, സിറോസിസ് ലിവർ, പിന്നെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ഇങ്ങനെ പലതരം അസുഖങ്ങൾ കാരണം ഹൈപ്പോനേട്രീമിയ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ആദ്യം സോഡിയം കറക്റ്റ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ആ ആൾക്ക് ഹൈപ്പോനേട്രീമിയ ഉണ്ടായതെന്ന് നോക്കുകയും അതിനു വേണ്ട ചികിത്സ കൊടുക്കുകയും വേണം. സാധാരണ ആശുപത്രിയിൽ ഹൈപ്പോനേട്രീമിയ എന്ന് പറഞ്ഞ് വരുമ്പോൾ ആൾക്കാർക്കുള്ള ഒരു പരാതിയാണ്, എന്റെ വേറൊരു ബന്ധുവിന് അസുഖം വന്നു, നമ്മൾ മരുന്ന് കൊടുത്തു വിട്ടുള്ളൂ, വേറൊരാളെ പിടിച്ച് ICU ആവശ്യമില്ലാതെ കിടത്തി എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതിന്റെ എല്ലാം കാരണം ഞാൻ ഈ പറഞ്ഞതാണ്, ഏത് രീതിയിലുള്ള ഹൈപ്പോനേട്രീമിയ ആണ് എന്നതിനനുസരിച്ചാണ് അഡ്മിറ്റ് ചെയ്യണോ വേണ്ട വീട്ടിൽ വിട്ടാൽ മതിയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ ഹൈപ്പോനേട്രീമിയ ചികിത്സയിൽ ഒരു മാരകമായ ഒരു കോംപ്ലിക്കേഷനും വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ പേര് സെൻട്രൽ പോണ്ടൈൽ മൈലിനോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് ഡീമൈലിനേഷൻ സിൻഡ്രോം എന്ന് നമ്മൾ പറയും. അതെന്താണെന്ന് വെച്ചാൽ സോഡിയത്തിന്റെ അളവ് പെട്ടെന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ, അതായത് പെട്ടെന്ന് ട്രിപ്പ് കൊടുത്ത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിലെ പോൺസ് എന്ന് പറയുന്ന ഭാഗത്തിന് ക്ഷതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഓസ്മോട്ടിക് ഡീമൈലിനേഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അത് ഒരു ഭീകരമായ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ വരുന്ന ആൾക്ക് പാരാലിസിസ്, ചിലപ്പോൾ വെള്ളം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാര്യം മസ്തിഷ്കത്തിനേൽക്കുന്ന ഒരു ക്ഷതമാണ്. അത് വന്നു കഴിഞ്ഞാൽ അത് റിക്കവറി സാധ്യത വളരെ കുറവാണ്. വരുന്ന ഒരാൾ രക്ഷ

0: ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇല്ല എന്നല്ല, പക്ഷേ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരവസ്ഥ വരാൻ സാധ്യതയുള്ള ഹൈപ്പോനേട്രീമിയ രോഗികളെയാണ് സാധാരണ ICU അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നത്. കാരണം അവർക്ക് സോഡിയത്തിന്റെ അളവ് അടിക്കടി പരിശോധിക്കണം. പിന്നെ ഇങ്ങനെ ഒരവസ്ഥ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സോഡിയം കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അത് നിർത്തണം, അതല്ല വേറെ എന്തെങ്കിലും അതിന്റെ അടുത്ത പടിയായിട്ടുള്ള ചികിത്സ ചെയ്യണമെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ICU കിടത്തി ചികിത്സിക്കുന്നത്. അപ്പോൾ സോഡിയം കുറയുന്ന അവസ്ഥ പല രീതിയിൽ വരാം. കാരണം വളരെ നിസ്സാരമായിട്ടുള്ളത് മുതൽ വളരെയധികം മാരകമായ അവസ്ഥ വരെ വരാം. അതുകൊണ്ട് അതൊരു ചെറിയ കാര്യമാണെന്ന് വിചാരിക്കാതെ ആശുപത്രിയിൽ പോകുകയും സമയത്തിന് ചികിത്സ എടുക്കുകയും വേണം.
1: എന്താണ് ഹൈപ്പോനേട്രീമിയ? വെമ്പായം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ വീണ S സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആരോഗ്യരംഗം.
1: ഇതോടെ ഇന്നത്തെ ആരോഗ്യരംഗം സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിനു വേണ്ടി ഗായത്രി ആലപിച്ചത്, ഷിബു ചക്രവർത്തിയുടെ ഗാനരചനയിൽ ഔസേപ്പച്ചന്റെ സംഗീതം.

ഇതോടെ ഇന്നത്തെ മലയാളം പരിപാടികൾ സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജെ.ആർ.